ആകാശ് ഭന്യാകർത്തുള്ള കണർജകെ തങ്ങോ കോബുറുബൈ കൊന്തേജ ഹേ തൊക്കിനെ ജമ്മു ആയി പണ്ട സെങ് ഖനായി തങ്ങോ മാസും മൌസം ഹിനി തൊക്കിനെ ജമ്മു അതുക്ക് അവനജാകുള നച്ചിനി കോബുറുബൈ കൊന്തേജ ഹിനി തൊക്കിനെ ജമ്മു ആയി പണ്ട മത്താക് ജക്ക ഹൈന ഹൈ ബസ്കാനി സാലോ ഹൈന ഹൈ മാലൈ ഫിനെ ഹിനി കൊക്കജാരി ഫൈദിക്ക് ദിനോ ഒസജോ തന്നെ ചിനി কক বরবে কন্টেন্ট হিন্দি তো কিনে যাব আই পান মাথা লাইছেন যত্ন সালকা হাম